0: ഹേ കാത്തു പോയി വിട്ടത്
1: പണി അത് മുഴുക്ക കഥവുക്കുമേൽ വന്നുവിട്ടങ്ങ നാം അതർക്കുൾ പുതയതിരുട്ടോ.